ദിശയില്ല അളുവ കണ്ണിക രപ്പകളില്ല ചന്ദ്രനില്ലതാ ആബാനി നല്ലി വെളതിങ്കള ഉടുക്കുവ ഉപകുരുടനു നാനില്ലി രാത്രികളെല്ല സുഖദ കനസുകളാകി ಮತ್ತೆ ಹಗಲುಗಳೆಲ್ಲ ದುಃಖದ ನೆನಪುಗಳಾಗಿ ಪಾಪದ ಎತ್ತಿನ ಬಂಡಿ